0: ഇതൊക്കെ വരുവാടായി
1: അത് ശരി. വന്ന് വന്ന് ഇവന്മാര് നമ്മളെക്കാൾ കുഴപ്പമാണല്ലോ.
2: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും.